ഒറ്റപ്പെട്ട പരിണാമങ്ങൾ സത്സരനാളെ നൂറുഹോരാവ സമുദായി കലാപിക്ക അസ്വർജു നീർഗീ സമുച്ചയം ഉണ്ടാക്കുന്ന നവതത് സമ്പുനക്കും ഉപഹാര